ഉറപ്പുകളുടെ തേമയിലെ ഒട്ടും ഇനിയൊരു ആഴമുൻ ഇല കണുങ്ങിഞ്ഞ രാച്ചമണ് ശപ്പിങ്ങിലങ്ങ കാങ്ങനാകാശം ഇല കിട്ടപ്പ് ശപ്പത്തട്ടുമൊക്കെ കാങ്ങൻ വെച്ച അസുഖിങ്ങിത്തുകി ഉപങ്ങളെ തപ്പുങ്ങ മിസി കുണ്ണ അസുഖിത്തുങ്ങ സുനാപുണ് മിസി കുണ്ണങ്ങിറ്റ് ഓരോ ജുക്ഷ ഉണ്ണത്തുങ്ങ തപ്പുങ്ങ മിസിഞ്ഞ അസുഖിത്തുങ്ങല്ല ഇല കിട്ടപ്പുട്ട് വെച്ചുകി കനക്ലൂന്ന ഉജ്ജ കൗജിങ്ങിലക സുയോക്തമെന്ന കയ്യറിയ തപ്പുങ്ങ തുക്കിങ്ങാവുന്ന തപ്പ് ഇക്കിമപ്പുകിയവും ചെന്നൈ കണ്ടു തപ്പുങ്ങ തിപ്പിലക്കാവശ്യം തുക്കിയല്ലങ്ങനെ തമാണ് സിക്കുവാങ്ങ കാണുന്നു കശോട്ടിത്തിയാക്കുന്നു കശോട്ടി പിന്നിട്ടുവാക്കുന്ന തപ്പ് ഉക്കുണിയാക്കുന്നു തേമേലിങ്ങാക്കാറുണ്ട് കശങ്ങിത്തിയാക്കി കൂട്ടാണ് അണിയൊട്ടാറുകി ലക്തപു ഉച്ചകത്തി അന്നകത്തിലുങ്ങ തപ്പുണ്ട് കൗജിമയൊന്നിലാവുത്തു ഞാനൊരു കണുവിലിത്താട്ട് അമ്മ തിറ്റാവശ്യവാറും മികട്ട് താവണുങ്ങ ഇമാവിങ്ങും അമ്മ ഇതാട്ടമെന്ന സിക്കു കട്ടിലിത്തറിയവും അക്സുവാറു കാക്കപ്പെട്ടുണ് തമന്ന ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ആരും മുന്നില്ല ഉമ്മയാവ് കാക്കുന്നങ്ങനെ അക്കൊട്ടുകളോ അക്തമാവുങ്ങ കിശേന് സുഖങ്ങനെ അക്ടോറുണ് തമാവുങ്ങ അമ്മത്തപ്പം കട്ടിലിട്ട് അവരോട്ട് കുഴുവിൻ അവരുടെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുവാറോ മുൻമറ്റ തപ്പ് അയക്സ് കട്ടക്ടുവാറി നൂനാവും മിക്സാനും ഇങ്ങനെ കസികട്ട ഇലാക്ക് തൊട്ടുരട്ടുകി പാവുകയാക്കി താക്കുവാറോ അവരോട്ട് ഇങ്ങനെ ശുക്ലുട്ടി ശുക്കങ്ങിറ്റ് കുറുവിലും മറ്റും ഇങ്ങനെ കാത്തി കുറുക്കുട്ടി തപ്പാവ് നൂനമു നൂന കോഴിത്തുന്ന അശുവിലാ തപ്പക്ക് താക്തോടത്തുന്ന് നൂനായിലാകുമെന്ന ഇലി ശർണക്സിന് അവരോട്ട് വിട്ടു കറ്റപ്പൊട്ടി തമാവുങ്ങ നൂനമു കഗ്ലി മകൈ കഗ്ലിയും മകൈ കുറുട്ട് പാവങ്ങ മറ്റും ഇലാക്കും തുരകുരത്തുമാവുങ്ങ അവരോട്ട് വിശമമിന്നി ഞൊക്കി തുരക്കുട്ടു ഉമയാവും ഇപ്പം ഇപ്പിലോട്ട് ഇന്നക്കുട്ടിക്കും പികർത്താക്കിട്ട് കണ്ണ ഇനൊക്കുന്ന ഇനൊക്കങ്ങിറ്റിട്ട് കൗരങ്ങിമ്മൻ തക്കണ ഇട്ടു തങ്ങമ്മൻ തപ്പങ്ങ മയ്യോ ചുട്ടുവാരോടത്തു തപ്പ് അയ്യൊക്കെ ചുട്ടും മകയാലോചിക്കും ടൗണാണ് ഇമ വിങ്മിലോ മകോസ് ചുട്ടിട്ട് കാക്കിയാലോ കുറവാകട്ട തട്ടവിച്ചിറ്റുവാറിട്ട് ഇന്നോളോക്ഷമിട്ടിട്ട് അമ്മ സിക്കുമുൻ അജയത്തുവാരവും മികട്ട താക്കു അണിയൊട്ടാറു കട്ടിയു കനവും മങ്ങ കൗജി മറ്റങ്ങ അണിയൊട്ടാറുകിലാട്ടു അശുവിലാട്ടമെന്ന നുണട്ടിക്കിറ്റാറു കട്ടിക്കു നീട്ടിട്ട് ഉമ്മയാവു ഇപ്പിക്കു തപ്പാവും ഇജ്ജുട്ടാമ കിണറിയാശിത്തപ്പാവും ഇജ്ജുട്ടാക്കു നനയാറു കട്ടിക്കു താക്കുണി തപ്പ താക്കുവാറുണ്ട് ശിവകായ്മ ഉക്കാറുക ഇശിശികട്ട് അരയറ്റകുറുകമ അരയറ്റകുമ നൂട്ടകാവണ തേക്കങ്ങൻ നൂട്ടകാട്ടും അക്ഷോ അരയറ്റമകം ഇശിശികട്ട് കാമ്മിശിമട്ട കശുക്ലുട്ടരു ഇശിത്തരപ്പു തക്കോകാരുന്ന മങ്ങക്കാരും ഉമ്മച്ച മങ്ങക്ക് കറിയാങ്ങിച്ചു ഇങ്ങക്കു തക്കുറക്ഷി മറ്റങ്ങനെ മങ്ങക്കിമ തക്കോകാരും മങ്ങക്കയാരും തപ്പു തക്കുക്കോട്ട് കിട്ടു ഇക്ഷിവാണ് മങ്ങക്കയാരും ആവരജ്യം ചെയ്യാറികളാട്ടു അക്ഷുവരട്ട് അരയറ്റും ഇമ അരയറ്റിട്ടാറും തപ്പ് ഇനി ഊന ചുട്ടു ഇന്നത്തേക്കാവൂ മങ്ങക്ക് ചെയ്യാശിയാരും മികമ്മ തപ്പ ഇമ ഇശകുണ്ണായിട്ട് കലത്തിട്ട താഴ്ന്ന മങ്ങക്ക് ചെയ്യാറപ്പോൾ ആവരജ്യം കിറ്റുവാരോടുമ്മൻ അശുവില ഇശത്തിട്ട ശിവനപ്പോണ പേരുവ ഉമ്മിങ്മാവ് ഉമ്മിങ്മാവ് അമ്മയാരുവ ശിവനപ്പ ഉമ്മിങ്മാവ് അമ്മയാരുവ മങ്ങക്കയാരോന ശുഗിതക്കാരോ മങ്ങക്കിമക്കത്തക്കുറക്ഷമെന്നാറ്റുവാരുടെ ലാക്സി വെട്ടറിവുക തപ്പ ഞങ്ങക്കശക്തുവാരോ ശാക്തുട്ട ഇങ്ങനെ ഒക്സുഖമ്മൻ തപ്പന് ശിറാക്തൊട്ടങ്ങോട്ടൊക്കെ തപ്പന് ചങ്മാറ്റാക്കുറൂട്ടകറ്റ ഒക്കോ നിക്കിത്തങ്ങിമ്മ നിങ്ങിച്ചു കല്ലുണാക്സിട്ട് ഗരാക്സി കുറുങ്ങി നിക്കിത്തക്കാക്സി കുറുക്കുമ്പോൾ അക്സിട്ടമ്മ ഒക്കെ

ഉന്യസ്യമരക്കു തേമങ്ങനി നരനേ തോറോ തില്ലുകു മേ കിച്ചകുയുവാനി താക്കുവ ഏറ്റുള്ള കട്ടോട്ടി വല്യാറ്റു നമ്മത് അമ്മരു താന്ന നിട്ടാങ്ങുയു ശപുണ്യാകോട്ടോയു ആക് ശുക്തോ വല്യവു പിലകയങ്ങുനിങ്ങ ആന്യ തേരിലകി താവണി ആഫ്രിക്കോ നുനടുത്തുവാക്കുട്ടിങ്ങനി ഉറുകാനത്തുമി നിറേവുയി താക്കുവ ക്ഷേമ കട്ടോട്ടി വല്യാറ്റു നത്തിദ്ദുകി താക്കോട്ടോ നാല് നിർത്തഖന്നാത്തിദ്ദുകു നിറുവപ്പല്യവുയി കാലിഫോർണിയമി പിജുട്ടികിഡുകു താന്ന ഫേസ്ബുക്ക് അംഗീയുക്കാറിയോയു കമ്പനിനു മെത്ത ശപുണ്യാർത്തി താക്കുവ കിഗത്തുവു 29 അമേരിക്കോ അവിത്തൊസിമയങ്ങി താക്കുവ നരുനേറിവു താന്നഗു കമ്പനി ഫേസ്ബുക്ക് മുയു അമ്മരു ഇൻസ്റ്റഗ്രാം അയുടെ നത്തിശിമത്ത ശുഗുശുന്ന് അമ്മരു പശിത്തിവുയി നോറ്റിയറയാക്കിന്നകി നോറ്റിന്നമ്മത്ത ശുഗുശിയുജുയി കണുവിറ്റൂനിങ്ങി കവശോയക്കു നോശിമയുനി താന്നാങ്ങിയൊക്കാറിയോയു മാർക്ക് സക്കർബർഗ് ഒണിക്കാർന്നവർത്തോവു മേഡ അമിഷുനി തൗസൻസ് ഗിന്നീറ്റുനി ഇക്കത്തുവിക്കൂ ജോഗിവു കിഷേനി താന്ന അങ്ങിയൂവു അക്കിരിശലിയോഗു നമ്മത താക്കുവ കമ്പനിയുജുയി കീനോ ജഷാലിമാർ എറിയുന്നത്തെങ്ങിന്നു ഉങ്ങതാനു അക്കിരിശലിയോഗു നമ്മത ബി സി മിറ്റോ കല്ലുന്നിയുയു ഉറുകയനത്തുമിന്നവർത്തോവു നിലവിട്ടാർത്തോഷമയുക്കു ശക്കിത്തിനാന്നവർത്തോല്ലുനി അജ്യുമിറ്റുമി ഇക്കോരയമി ഉള്ളു താക്കുവ മാനത്യങ്ങുയു ശക്കിഞ്ഞാത്തു ഉള്ളു 100 ngoroktu i kwada vui tekani BC iloani amma tamanna kubbappallerunnarturiyuvu kallekattarniarninganu kiseani taakkuwa nuvujojui ikayutiqarmiju qattiriyinnu uluqianartumi tillugi tekani BC Okanagan tasingata khanigiyani tovanitto boat range ikwada givu taanna 180 kilometers ngoroktu angine qalertuni khanigiyani Summerland BC നുനക്കത്തിയുജുയി ഇലങ്ങി ഖിമാറ്റി തോഷിമവു ഉടക്കിവുശുരി അങ്ങിക്കറുന്നമ്മനി അമ്മരു 20,000 ഇന്നി പരുത്തുയി താക്കുവ ബിസിമി ഖിമാറ്റി തോട്ടുയിന്നവയാക്കുന്നിങ്ങനി നരുനേർ തോഷിമവു താക്കുവ തബ്ബ ശിരം ചുമി പിവല്ലിയുൻ